പകട്ടെ ദുഃഖം മിറ്റെ ഏതരാമനാം പാപകടെ ദുഃഖം മിറ്റെ ഏതരാമനാം അവ സമുദ്ര സുഖജനാവ പരമ ശാന്തി സുഖ നിദാന ദിവ്യ രാമന അത്ത ജനര ജീവന ധന കേരാമന ഭക്ത ജനര ജീവന ധന കേരാമന രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ